ഒരു പ്രേമനീയമാൻ ധാരാമ്രാക് അതോ ആഹനവാ വാച്ചനവര വാട്ടിനാകമാഗ്നതി വെദ്ധി നിശബ്ദ വലാതിയനാദി കേല അനന്തവ തരംഗ കാലാഖ്യാദി മിനിസ് അവശ്യതാവയാൻ അനുവ സമഹാര ബന്ധീം വെനസ്കരണോ വെനസ് വെനോ കെനികുഗി ഹിതേ അപിവനെ തിബുന പ്രമുഖതാവയ കപകിരീമ അവധാനയ ആദരയ മേ സേരമ വെനസ് വെനോ തരംഗ മുരേമ അവധിയൻ നിദാൻ കഥാ കരുപു അയകാവ് ദവസിനേക തത്പരയക് തവത് കെനിക് വെനോ വ്യയ കരന്ന ബരി ദവസ് വെനോ നിഹണ്ഡ വീന്ദേതിത് ഹിത് കിയവ അയ അണ്ടല ഹപ്പിലാ കിയുവത് കിയന ദേ തേരും ഗന്നെ നെതുവ യനോ കൊച്ചര ആദരേ വന്നത് അപ്പി തേരും ഗന്നോനെ അപ്പേ വചന നാസ്തി കരല വരക് നഹേ കിയല എത്തനദി ഹൊന്നമദേ നിശബ്ദ വീമ അപ്പി തേരും നൊഗന്ന അത്തത് ഏകമായി മേലോകെ ഓനമ ദയക് ഓനമ വിലാവക നത്തി വെന്ന പുലുവ ഈ തമൈ ലോകെ സ്വഭാവയ അപ്പി കൊച്ചര ആസ കലത് ബന്ധില ഹിറ്റിയാത് ഏക മുഹത്തകിൻ അപ്പി ആസ കരൻ അപ്പി ബന്ധില ഇന്ന സിയലു ദേ അപ്പിട്ട നത്തി വെന്ന പുലുവ അന്ന ഹെമ വിലാവട്ട് വചന നാസ്തി നൊക്കെ നിഹണ്ട വെനക്കായി ഹൊന്ന് രമണി സുമേദാ.